ഹരീഷ് മഹതായ് വകിമ ജനാധിപതി അറുമുതലെ പ്രധാന കണക്കാധികാരി തമിത് വിക്രമരത് മഹത്തേക്ക് പ്രധാനത്വം മീ കട്ടയുത്തരി ഹെൽ നിലധാരി റസാക് സംബന്ധമുള്ള ഹിറ്റിയ ഇത് മീ സിയാല് മീ ജാതിക ഉത്തരായ മണ്ഡലീകരണി റട്ടേ പ്രമുഖ വകകീമക് തമൻഗി കരമത ത്യാഗിൻ മുഖത് ടിക്കറ്റ് ടെക്ക ദിനും എതല ഇക്കട്ട് ദിനുമാക് ദീല എത്തനിങ്ങാട്ട് അതപിയതാകുന്ന വട്ട വടാ ഇനിസാ റുപ്യ ഹത്തലിയാ കീലകിയാണ് റട്ടവിനുവിൻ ഉപകരണ ആയോജനയാക് ഹതായി വിനാടി തിസ് ഹതരായി.